0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യത്തിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപ്പ മെത്രാന്മാരുടെ സിനഡ് എന്നത് ഭരണപരമായ ഒരു പ്രവർത്തനം മാത്രമല്ലെന്നും അത് കൂട്ടായ്മയുടെയും സേവനത്തിന്റെയും സമയം കൂടിയാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഒക്ടോബർ മാസം 10 അന്ത്യോക്കിയയിൽ നിന്നുള്ള ഗ്രീക്ക് മെൽക്കൈറ്റ് മെത്രാൻ സിനഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. അന്ത്യോക്കിയയിലാണ് ക്രിസ്തുവിന്റെ അനുയായികളെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എന്ന ചരിത്രപരമായ സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. അപരനോടുള്ള കാരുണ്യപ്രവൃത്തികളിലാണ് ദൈവവിശ്വാസം വെളിപ്പെടേണ്ടതെന്നും വിശക്കുന്നവരുമായി ഭക്ഷണം പങ്കിടുവാനും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും നൽകുവാനും കഷ്ടപ്പെടുന്നവരോടൊപ്പമായിരിക്കുവാനും പ്രത്യേകിച്ച് ഈ പ്രക്ഷുബ്ധമായ സമയത്ത് ആത്മാവിനാൽ പ്രേരിതരായി സഭ ഒരു ദീപസ്തംഭമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇവയ്ക്കെല്ലാം മാതൃകയാണ് അന്ത്യോക്കിയയിലെ സഭയെന്നതും പാപ്പ കൂട്ടിച്ചേർത്തു. മ്യൂസിയങ്ങൾ സ്മരണയുടെയും സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും ഇടമാണ് പാപ്പ. ഒക്ടോബർ മാസം 10 ലോകമെമ്പാടുമുള്ള വിവിധ മ്യൂസിയങ്ങളുടെ ഡയറക്ടർമാരുടെ സംഘത്തെ ലിയോ 14 പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഓരോ മ്യൂസിയവും സ്മരണകളുടെയും സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും സ്ഥലമാണെന്നും അത് തലമുറകൾ തമ്മിലുള്ള കണ്ടുമുട്ടലിനെ പ്രോത്സാഹിപ്പിക്കുകയും സംസ്കാരത്തെയും മനുഷ്യ സർഗാത്മകതയെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ പറഞ്ഞു. നൂറ്റാണ്ടുകളായി സഭയും കലാപരമായ മാനവുമായി ഒരു പ്രത്യേക ബന്ധം വളർത്തിയെടുക്കുകയും അതിനെ അധികമായി വിലമതിക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ കലയെന്നത് മനുഷ്യൻ സ്വന്തം ചാതുര്യം ഉപയോഗിച്ച് ദ്രവ്യത്തെ, അതായത് ദൈവത്തിന്റെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും വസിക്കുന്ന സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തുന്ന മഹത്തായ ഒന്നാണെന്ന് പാപ്പ പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ പ്രമേയമായ ഭൗതികത്വം എന്നത് കലാസൃഷ്ടികളുടെ വസ്തുവും വ്യാഖ്യാനവും തമ്മിലുള്ള ബന്ധം പര്യവേക്ഷണം ചെയ്യുന്നതിന് മാത്രമല്ല പദാർത്ഥത്തിന്റെ പ്രത്യേക മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഏവർക്കും പ്രചോദനം നൽകുന്നുവെന്നും പാപ്പ പറഞ്ഞു. വധശിക്ഷ തത്സമയ പ്രദർശനം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല കർദിനാൾ പിയത്രോ പരോളിൻ. 2009 ഫോർട്ട്ഹുഡ് വെടിവയ്പ്പിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ആർമി മേജർ നിദാൽ ഹസ്സന്റെ വെടിയുതിർത്തുള്ള വധശിക്ഷ തത്സമയം പ്രദർശനം ചെയ്യുവാനുള്ള തീരുമാനത്തെക്കുറിച്ച് പരാമർശിക്കവേ മരണത്തെ ഇത്തരം രീതികളിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ പറഞ്ഞു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനുമായി ബന്ധപ്പെട്ട് റോമിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തി കുറ്റവാളിയാണെങ്കിൽ പോലും ശിക്ഷിക്കുവാൻ മറ്റു മാർഗങ്ങളുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വധശിക്ഷയോട് കത്തോലിക്കാ സഭ പൂർണമായും എതിർത്തു നിൽക്കുന്നുവെന്നും അത് മനുഷ്യന്റെ അന്തസ്സിന് നിരക്കാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും UN മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായ നവനേതം നവിപിള്ളയെ കർദിനാൾ അഭിനന്ദിച്ചു. സൗഹാർദ്ദത്തിലും പൊതുനന്മയിലും അധിഷ്ഠിതമാണ് വത്തിക്കാന്റെ നയതന്ത്ര പ്രവർത്തനങ്ങൾ ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. ഒക്ടോബർ മാസം 9 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന പാകിസ്ഥാൻ വത്തിക്കാൻ നയതന്ത്ര ബന്ധത്തിന്റെ 75 വാർഷികത്തോട് അനുബന്ധിച്ചു നടത്തിയ സമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ പ്രഭാഷണം നടത്തി. നാളിതുവരെ പാകിസ്ഥാൻ രാഷ്ട്രവുമായി വത്തിക്കാൻ പാലിച്ചുപോന്ന ബന്ധങ്ങളെയും പിന്തുണയെയും ആർച്ച് ബിഷപ്പ് സന്ദേശത്തിൽ പ്രത്യേകം പരാമർശിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദ് ദാറിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ചെറുക്കപ്പെടണം യുനിസെഫ് സംഘടന. ഒക്ടോബർ മാസം 11 ആചരിക്കുന്ന അന്താരാഷ്ട്ര പെൺകുട്ടികളുടെ ദിനത്തിന് മുന്നോടിയായി പെൺകുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പിൽ പ്രസിദ്ധീകരിച്ചു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളിൽ 5-ൽ 1 18 വയസ്സ് തികയുന്നതിനു മുൻപ് ബാലവിവാഹത്തിന് ഇരയാകുന്നുണ്ടെന്ന് യുനിസെഫ് വ്യക്തമാക്കി. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ സ്കൂളുകളിലും മറ്റു കേന്ദ്രങ്ങളിലും ബോധവൽക്കരണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം സുവിശേഷ പരിചിന്തനം.

അസീറോ മലബാർ സഭ ആരാധനക്രമം ഏലിയാസ് ലീവ മൂശക്കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31-46 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

യേശുവിൽ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഏലിയാസ് ലിവമൂശ കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുരിശിന്റെ വിജയവും കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനവും പ്രത്യേകമായി വിശ്വാസ ജീവിതത്തിൽ ധ്യാന വിഷയമാക്കുന്ന കാലഘട്ടമാണിത്. മിശിഹായുടെ രണ്ടാമത്തെ വരവിന് മുൻപായി ഏലിയ വരുമെന്നും വിനാശത്തിന്റെ പുത്രനുമായി തർക്കിച്ച് അവന്റെ തെറ്റിനെ ലോകത്തിന് ബോധ്യപ്പെടുത്തുമെന്നും ആദിമസഭ വിശ്വസിച്ചു പോന്നു. ഈ ലോകത്തിന്റെ ക്ഷണികതയെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്ത്യവിധിക്കായി നമ്മെ ഒരുക്കുവാനും ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നു. ദൈവവചനത്തിന്റെ അഗാധമായ സത്യങ്ങളിലേക്ക് നമ്മെ സഭാമാതാവ് ഇന്നത്തെ ദിനത്തിൽ ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശുദ്ധഗ്രന്ഥ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ അസീമമായ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ നീതിയുടെ ദിനത്തെക്കുറിച്ചും ആ ദിനത്തെ നേരിടുവാൻ നാം നടത്തേണ്ട ആത്മീയ ഒരുക്കങ്ങളെക്കുറിച്ചുമാണ്. ദൈവത്തിന്റെ ഭയജനകമായ സാന്നിധ്യവും അന്ത്യവിധിയും ഒരു വശത്തു നിൽക്കുമ്പോൾ, മറുവശത്ത് അവിടുത്തെ അതിരറ്റ സ്നേഹവും കരുണയും നമ്മെ ദൈവരാജ്യത്തിന്റെ നിത്യപ്രകാശത്തിലേക്ക് ആർദ്രമായി ക്ഷണിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ സീനായ് മലയിൽ ദൈവം തന്റെ പ്രമാണം നൽകിയിട്ട് ജനത്തോട് പ്രഘോഷിക്കുവാൻ സമയം ജനം ഭയന്നുവിറയ്ക്കുന്ന കാഴ്ച നാം വായിക്കുന്നു. ഇടിമുഴക്കവും മിന്നലും കൊമ്പുവിളിയും പുകയുന്ന മലയും കണ്ട് ജനം ദൂരെ മാറി നിന്നു വിറച്ചു. ദൈവത്തിന്റെ പരിപൂർണ വിശുദ്ധിയും അവിടുത്തെ മഹത്വവും മനുഷ്യന്റെ പാപാവസ്ഥയ്ക്കു മുൻപിൽ വലിയൊരു ഭയമുണർത്തുന്ന ഒന്നാണെന്നത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് എന്ന് മോശ ജനത്തോട് പറഞ്ഞത് അവരെ ധൈര്യപ്പെടുത്തുന്നു. ദൈവഭയമെന്നാൽ നമ്മെ തളർത്തുന്ന ഭീതിയല്ല, മറിച്ച് അത് നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുവാനും ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നമ്മെ അടുപ്പിക്കുവാനുമുള്ള വഴിദീപമാണ് എന്നത് മോശയുടെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. യൂദയായിലെ ജനങ്ങൾക്ക് നൽകപ്പെടുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ജോയൽ പ്രവാചകൻ വഴി ദൈവം തരുന്ന സന്ദേശം. കർത്താവിന്റെ ദിനം വരുന്നു, അത് അടുത്തുവന്നിരിക്കുന്നു. അത് ഇരുളും അന്ധകാരവും നിറഞ്ഞ ദിനമാണ്. മേഘാവൃതവും മങ്ങിയതുമായ പ്രഭാതം പോലെ അത് പരക്കുന്നു. ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത വലിയൊരു സൈന്യത്തെപ്പോലെ ദൈവത്തിന്റെ വിധിദിനം കടന്നുവരുന്നു. ഈ പ്രവാചകവാക്യങ്ങൾ നമ്മെ ഭയത്തിലും അങ്കലാപ്പിലുമാഴ്ത്തുവാനല്ല നൽകിയിരിക്കുന്നത്, മറിച്ച് നമ്മുടെ ലൗകിക സുഖലോലുപതയിൽ നിന്നും ആത്മീയ ഉറക്കത്തിൽ നിന്നും നമ്മെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ ദിനം വിചാരണയുടെ ദിനമാണെങ്കിലും അനുതാപമുള്ള ഹൃദയങ്ങൾക്ക് അത് രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ദിനമായി മാറുന്നുവെന്ന് രണ്ടാം വായന നമുക്ക് പറഞ്ഞുതരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ അന്ത്യവിധിയുടെ മനോഹരവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായ ചിത്രം നമുക്ക് മുൻപിൽ വ്യക്തമായി തുറന്നുതരുന്നു. മനുഷ്യപുത്രൻ തന്റെ സർവമഹത്വത്തോടും കൂടെ വന്ന് സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എല്ലാ ജനതകളും അവിടുത്തെ മുൻപിൽ ഒരുമിച്ചു കൂട്ടപ്പെടും. ഒരു നല്ല ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നതുപോലെ അവിടുന്ന് മനുഷ്യരെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തുമായി തരംതിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, വിധി നിശ്ചയിക്കപ്പെടുന്നത് നാം പ്രഘോഷിച്ച സിദ്ധാന്തങ്ങളുടെയോ അറിവിന്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നാം അനുദിന ജീവിതത്തിൽ പ്രകടമാക്കിയ എളിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നതാണ്. അന്ത്യവിധിയുടെ മാനദണ്ഡം വളരെ ലളിതവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമാണ്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ദാഹിച്ചു, കുടിക്കാൻ തന്നു. അന്യനായിരുന്നു, എന്നെ വീട്ടിൽ സ്വീകരിച്ചു. നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. കാരാഗ്രഹത്തിലായിരുന്നു, എന്റെ അടുക്കൽ വന്നു. അന്ത്യവിധിയുടെ നാളിൽ രാജാവ് അരുളിച്ചെയ്യുന്ന ഈ വാക്കുകൾ അവിടുത്തെ ദാസന്മാരെ ആശ്ചര്യപ്പെടുത്തും. എന്നാൽ എളിയവരിൽ എളിയവനായ ഒരു സഹോദരന് നാം ചെയ്തുകൊടുത്ത സഹായമെല്ലാം ക്രിസ്തുവിന് തന്നെയാണ് ചെയ്തുകൊടുത്തത്. നമ്മുടെ നിത്യരക്ഷയും വിധിദിനത്തിലെ വിധിയും നാം മറ്റുള്ളവരോട് പ്രകടമാക്കുന്ന ദൈവീക സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഈ ഭയപ്പെടുത്തുന്ന വിധിദിനത്തെ എങ്ങനെയാണ് നാം പ്രത്യാശയോടെയും ധൈര്യത്തോടെയും നേരിടേണ്ടത്? ഹെബ്രായർക്കെഴുതിയ ലേഖനം ഇതിന് മനോഹരവും വ്യക്തവുമായ ഉത്തരം നൽകുന്നു. ഈശോ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവിടുത്തെ വിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ പ്രവേശിക്കുവാൻ നമുക്ക് വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മെ നിരാശപ്പെടുത്താത്ത പ്രത്യാശയോടെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ നമുക്ക് ദൈവത്തോടും അവിടുത്തെ അൾത്താരയോടും അടുക്കാം. ഭയമല്ല, മറിച്ച് ദൈവത്തിലുള്ള പൂർണമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയുമാണ് അന്ത്യദിനത്തെ നേരിടുവാൻ നമ്മെ ഒരുക്കേണ്ടത്.
കർത്താവിന്റെ ദിനം അടുത്തുവരുന്നതനുസരിച്ച് നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം എന്ന് ഹെബ്രായ ലേഖന കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ തനിച്ചല്ല ഈ ആത്മീയ യാത്ര നടത്തുന്നത്. സഭയെന്ന വിശുദ്ധ കൂട്ടായ്മയിൽ നാം അന്യോന്യം സ്നേഹത്തിലും സൽപ്രവർത്തികളിലും വളരുവാൻ പരസ്പരം പ്രചോദനമാകണം. പരസ്പരം കുറ്റപ്പെടുത്തുവാനോ കുറവുകൾ കണ്ട് വിധിക്കുവാനോ അല്ല, മറിച്ച് ക്രിസ്തുവിന്റെ അഗാധമായ സ്നേഹത്തിൽ ഒന്നുചേർന്ന് ദൈവരാജ്യത്തിനായി ഒരുങ്ങുവാൻ വേണ്ടിയിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭാ കൂട്ടായ്മകളിൽ ഒന്നിച്ച് സമ്മേളിക്കുന്നത് ഉപേക്ഷിക്കാതെ ദിനം പ്രതി അന്യോന്യം സാന്ത്വനമേകുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് പരസ്പരം താങ്ങി നിർത്തുന്ന ഒരുക്കം ആവശ്യമാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുമായുള്ള ബന്ധവും വേർപെടുത്താനാവാത്ത വിധം കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കുരിശിൽ നാം കണ്ടെത്തുന്ന സത്യവും. നാം ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഹോദരങ്ങളോടുള്ള കാരുണ്യത്തിലൂടെയും സഹനത്തിലൂടെയും തെളിയിക്കപ്പെടേണ്ടതാണ്. അതുപോലെ നമ്മുടെ സഭാ കൂട്ടായ്മകളിലും കുടുംബങ്ങളിലും നാം പരസ്പരം പ്രാർത്ഥിച്ചും ഒരുമിച്ച് പ്രത്യാശയോടെ വർത്തിച്ചും അന്ത്യദിനത്തിനായി കൂട്ടായ്മയിൽ ഒരുങ്ങേണ്ടതുണ്ട്. വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവുമാണ് ഈ പരസ്പര ആത്മീയ ഒരുക്കത്തിന്റെ ഏറ്റവും വറ്റാത്ത ഉറവ. അൾത്താരയ്ക്കു ചുറ്റും നാം ദിവ്യബലിയിൽ ഒന്നിക്കുമ്പോൾ ക്രിസ്തു തന്റെ തിരുശരീരവും തിരുരക്തവും നൽകി നമ്മെ മുഴുവൻ അവിടുത്തെ ഏക ശരീരമാക്കി മാറ്റുന്നു. ഈ ദിവ്യകാരുണ്യ അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടുവേണം നാം ഈ ലോകത്തിലെ ക്ലേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ. വിധിദിനത്തിൽ ക്രിസ്തുവിന്റെ മാഹാത്മ്യത്തിനു മുൻപിൽ നാം ഒറ്റയ്ക്കായ വ്യക്തികളായല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്താൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട ഒരു ദൈവജനമായിട്ടാണ് വിശ്വസ്തതയോടെ നിലനിൽക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ നാം പരിശീലിക്കണം. തെരുവിൽ കാണുന്ന പാവപ്പെട്ടവരോടും അനാഥരോടും വീട്ടിലും ജോലിസ്ഥലത്തും നമ്മെ സങ്കടപ്പെടുത്തുകയോ അസ്വസ്ഥരാക്കുകയോ ചെയ്യുന്നവരോടും ദൈവീക കാരുണ്യത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന മാപ്പും ചെറിയ സഹായങ്ങളും പ്രോത്സാഹന വാക്കുകളുമാണ് കർത്താവിന്റെ ദിനത്തിൽ നമുക്ക് നിത്യജീവന്റെ വാതിൽ തുറന്നുതരുന്ന നിക്ഷേപങ്ങൾ. നമ്മുടെ ഹൃദയങ്ങളിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാതെ കാരുണ്യത്തിന്റെ വിത്തുകൾ വിതയ്ക്കുവാൻ നാം പരിശ്രമിക്കണം. കർത്താവിന്റെ വിധിദിനം പെട്ടെന്ന് കടന്നുവരുമ്പോൾ കൈകളിൽ ശൂന്യതയോടെയല്ല, മറിച്ച് സ്നേഹത്തിന്റെ അനവധി നല്ല ഫലങ്ങളോടെ അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയിലെ ഓരോ അംഗവും മറ്റൊരാളെ ദൈവരാജ്യത്തിലേക്ക് കൂടെ കൂട്ടുവാനുള്ള ആത്മീയ പങ്കാളിയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ദൈവരാജ്യത്തിന്റെ പ്രതിഫലനങ്ങളായി മാറും. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ ദിനം വരുന്നത് നമ്മെ ശിക്ഷിക്കുവാനോ നശിപ്പിക്കുവാനോ അല്ല, മറിച്ച് അവിടുത്തെ മക്കളായി നമ്മെ നിത്യമഹത്വത്തിലേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആകയാൽ പാപത്തിന്റെയും ലോകത്തിന്റെയും ഇരുളിൽ നിന്നുമകന്ന് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ പ്രത്യാശയോടെ നടക്കുവാൻ നമുക്കിന്ന് പ്രതിജ്ഞയെടുക്കാം. അനാഥരുടെയും ദരിദ്രരുടെയും വേദനിക്കുന്നവരുടെയും മുഖങ്ങളിൽ ജീവനുള്ള ക്രിസ്തുവിനെ ദർശിക്കുവാനും പരസ്പരം സ്നേഹത്തിൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഏവരും യോഗ്യരാകുവാനും കർത്താവ് നമ്മെ അവിടുത്തെ കൃപയാൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോയി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യത്തിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപ്പ മെത്രാന്മാരുടെ സിനഡ് എന്നത് ഭരണപരമായ ഒരു പ്രവർത്തനം മാത്രമല്ലെന്നും അത് കൂട്ടായ്മയുടെയും സേവനത്തിന്റെയും സമയം കൂടിയാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഒക്ടോബർ മാസം 10 തീയതി അന്ത്യോക്കയിൽ നിന്നുള്ള ഗ്രീക്ക് മെൽക്കേറ്റ് മെത്രാൻ സിനഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. അന്ത്യോക്കയിലാണ് ക്രിസ്തുവിന്റെ അനുയായികളെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എന്ന ചരിത്രപരമായ സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. അപരനോടുള്ള കാരുണ്യപ്രവൃത്തികളിലാണ് ദൈവവിശ്വാസം വെളിപ്പെടേണ്ടതെന്നും വിശക്കുന്നവരുമായി ഭക്ഷണം പങ്കിടുവാനും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും നൽകുവാനും കഷ്ടപ്പെടുന്നവരോടൊപ്പമായിരിക്കുവാനും പ്രത്യേകിച്ച് ഈ പ്രക്ഷുബ്ധമായ സമയത്ത് ആത്മാവിനാൽ പ്രേരിതരായി സഭ ഒരു ദീപസ്തംഭമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇവയ്ക്കെല്ലാം മാതൃകയാണ് അന്ത്യോക്കയിലെ സഭയെന്നതും പാപ്പ കൂട്ടിച്ചേർത്തു. മ്യൂസിയങ്ങൾ സ്മരണയുടെയും സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും ഇടമാണ് പാപ്പ. ഒക്ടോബർ മാസം 10 തീയതി ലോകമെമ്പാടുമുള്ള വിവിധ മ്യൂസിയങ്ങളുടെ ഡയറക്ടർമാരുടെ സംഘത്തെ ലിയോ 14 പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഓരോ മ്യൂസിയവും സ്മരണകളുടെയും സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും സ്ഥലമാണെന്നും അത് തലമുറകൾ തമ്മിലുള്ള കണ്ടുമുട്ടലിനെ പ്രോത്സാഹിപ്പിക്കുകയും സംസ്കാരത്തെയും മനുഷ്യ സർഗാത്മകതയെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ പറഞ്ഞു. നൂറ്റാണ്ടുകളായി സഭയും കലാപരമായ മാനവുമായി ഒരു പ്രത്യേക ബന്ധം വളർത്തിയെടുക്കുകയും അതിനെ അധികമായി വിലമതിക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ കലയെന്നത് മനുഷ്യൻ സ്വന്തം ചാതുര്യം ഉപയോഗിച്ച് ദ്രവ്യത്തെ, അതായത് ദൈവത്തിന്റെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും വസിക്കുന്ന സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തുന്ന മഹത്തായ ഒന്നാണെന്ന് പാപ്പ പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ പ്രമേയമായ ഭൗതികത്വം എന്നത് കലാസൃഷ്ടികളുടെ വസ്തുവും വ്യാഖ്യാനവും തമ്മിലുള്ള ബന്ധം പര്യവേക്ഷണം ചെയ്യുന്നതിന് മാത്രമല്ല പദാർത്ഥത്തിന്റെ പ്രത്യേക മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഏവർക്കും പ്രചോദനം നൽകുന്നുവെന്നും പാപ്പ പറഞ്ഞു. വധശിക്ഷ തത്സമയ പ്രദർശനം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല കർദിനാൾ പിയത്രോ പരോളിൻ. 2009 ഫോർട്ട്ഹുഡ് വെടിവെപ്പിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ആർമി മേജർ നിദാൽ ഹസ്സന്റെ വെടിയുതിർത്തുള്ള വധശിക്ഷ തത്സമയം പ്രദർശനം ചെയ്യുവാനുള്ള തീരുമാനത്തെക്കുറിച്ച് പരാമർശിക്കവേ മരണത്തെ ഇത്തരം രീതികളിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ പറഞ്ഞു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനുമായി ബന്ധപ്പെട്ട് റോമിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തി കുറ്റവാളിയാണെങ്കിൽ പോലും ശിക്ഷിക്കുവാൻ മറ്റു മാർഗങ്ങളുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വധശിക്ഷയോട് കത്തോലിക്കാ സഭ പൂർണ്ണമായും എതിർത്തു നിൽക്കുന്നുവെന്നും അത് മനുഷ്യന്റെ അന്തസ്സിന് നിരക്കാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും യുഎൻ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായ നവനേതം നവിപിള്ളയെ കർദിനാൾ അഭിനന്ദിച്ചു. സൗഹാർദ്ദത്തിലും പൊതുനന്മയിലും അധിഷ്ഠിതമാണ് വത്തിക്കാന്റെ നയതന്ത്ര പ്രവർത്തനങ്ങൾ ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. ഒക്ടോബർ മാസം 9 തീയതി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന പാകിസ്ഥാൻ വത്തിക്കാൻ നയതന്ത്ര ബന്ധത്തിന്റെ 75 വാർഷികത്തോട് അനുബന്ധിച്ചു നടത്തിയ സമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ പ്രഭാഷണം നടത്തി. നാളിതുവരെ പാകിസ്ഥാൻ രാഷ്ട്രവുമായി വത്തിക്കാൻ പാലിച്ചുപോന്ന ബന്ധങ്ങളെയും പിന്തുണയെയും ആർച്ച് ബിഷപ്പ് സന്ദേശത്തിൽ പ്രത്യേകം പരാമർശിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദ് ദാറിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ചെറുക്കപ്പെടണം യുനിസെഫ് സംഘടന. ഒക്ടോബർ മാസം 11 തീയതി ആചരിക്കുന്ന അന്താരാഷ്ട്ര പെൺകുട്ടികളുടെ ദിനത്തിന് മുന്നോടിയായി പെൺകുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പിൽ പ്രസിദ്ധീകരിച്ചു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളിൽ 5-ൽ 1 18 വയസ്സ് തികയുന്നതിന് മുൻപ് ബാലവിവാഹത്തിന് ഇരയാകുന്നുണ്ടെന്ന് യുനിസെഫ് വ്യക്തമാക്കി. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ സ്കൂളുകളിലും മറ്റു കേന്ദ്രങ്ങളിലും ബോധവൽക്കരണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം സുവിശേഷം.

സീറോ മലബാർ സഭ ആരാധനക്രമം ഏലിയാസ് ലിവ മൂശക്കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31-46 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

യേശുവിൽ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഏലിയാസ് ലിവമൂശ കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുരിശിന്റെ വിജയവും കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനവും പ്രത്യേകമായി വിശ്വാസ ജീവിതത്തിൽ ധ്യാനവിഷയമാക്കുന്ന കാലഘട്ടമാണിത്. മിശിഹായുടെ രണ്ടാമത്തെ വരവിന് മുൻപായി ഏലിയ വരുമെന്നും വിനാശത്തിന്റെ പുത്രനുമായി തർക്കിച്ച് അവന്റെ തെറ്റിനെ ലോകത്തിന് ബോധ്യപ്പെടുത്തുമെന്നും ആദിമസഭ വിശ്വസിച്ചു പോന്നു. ഈ ലോകത്തിന്റെ ക്ഷണികതയെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്ത്യവിധിക്കായി നമ്മെ ഒരുക്കുവാനും ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നു. ദൈവവചനത്തിന്റെ അഗാധമായ സത്യങ്ങളിലേക്ക് നമ്മെ സഭാമാതാവ് ഇന്നത്തെ ദിനത്തിൽ ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശുദ്ധഗ്രന്ഥ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ അസീമമായ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ നീതിയുടെ ദിനത്തെക്കുറിച്ചും ആ ദിനത്തെ നേരിടുവാൻ നാം നടത്തേണ്ട ആത്മീയ ഒരുക്കങ്ങളെക്കുറിച്ചുമാണ്. ദൈവത്തിന്റെ ഭയജനകമായ സാന്നിധ്യവും അന്ത്യവിധിയും ഒരു വശത്തു നിൽക്കുമ്പോൾ, മറുവശത്ത് അവിടുത്തെ അതിരറ്റ സ്നേഹവും കരുണയും നമ്മെ ദൈവരാജ്യത്തിന്റെ നിത്യപ്രകാശത്തിലേക്ക് ആർദ്രമായി ക്ഷണിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ സീനായ് മലയിൽ ദൈവം തന്റെ പ്രമാണം നൽകിയിട്ട് ജനത്തോട് പ്രഘോഷിക്കുവാൻ സമയം ജനം ഭയന്നുവിറയ്ക്കുന്ന കാഴ്ച നാം വായിക്കുന്നു. ഇടിമുഴക്കവും മിന്നലും കൊമ്പുവിളിയും പുകയുന്ന മലയും കണ്ട് ജനം ദൂരെ മാറി നിന്നു വിറച്ചു. ദൈവത്തിന്റെ പരിപൂർണ വിശുദ്ധിയും അവിടുത്തെ മഹത്വവും മനുഷ്യന്റെ പാപാവസ്ഥയ്ക്കു മുൻപിൽ വലിയൊരു ഭയമുണർത്തുന്ന ഒന്നാണെന്നത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് എന്ന് മോശ ജനത്തോട് പറഞ്ഞത് അവരെ ധൈര്യപ്പെടുത്തുന്നു. ദൈവഭയമെന്നാൽ നമ്മെ തളർത്തുന്ന ഭീതിയല്ല, മറിച്ച് അത് നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുവാനും ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നമ്മെ അടുപ്പിക്കുവാനുമുള്ള വഴിദീപമാണ് എന്നത് മോശയുടെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. യൂദയായിലെ ജനങ്ങൾക്ക് നൽകപ്പെടുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ജോയൽ പ്രവാചകൻ വഴി ദൈവം തരുന്ന സന്ദേശം. കർത്താവിന്റെ ദിനം വരുന്നു, അത് അടുത്തുവന്നിരിക്കുന്നു. അത് ഇരുളും അന്ധകാരവും നിറഞ്ഞ ദിനമാണ്. മേഘാവൃതവും മങ്ങിയതുമായ പ്രഭാതം പോലെ അത് പരക്കുന്നു. ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത വലിയൊരു സൈന്യത്തെപ്പോലെ ദൈവത്തിന്റെ വിധിദിനം കടന്നുവരുന്നു. ഈ പ്രവാചകവാക്യങ്ങൾ നമ്മെ ഭയത്തിലും അങ്കലാപ്പിലുമാഴ്ത്തുവാനല്ല നൽകിയിരിക്കുന്നത്, മറിച്ച് നമ്മുടെ ലൗകിക സുഖലോലുപതയിൽ നിന്നും ആത്മീയ ഉറക്കത്തിൽ നിന്നും നമ്മെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ ദിനം വിചാരണയുടെ ദിനമാണെങ്കിലും അനുതാപമുള്ള ഹൃദയങ്ങൾക്ക് അത് രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ദിനമായി മാറുന്നുവെന്ന് രണ്ടാം വായന നമുക്ക് പറഞ്ഞുതരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ അന്ത്യവിധിയുടെ മനോഹരവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായ ചിത്രം നമുക്ക് മുൻപിൽ വ്യക്തമായി തുറന്നുതരുന്നു. മനുഷ്യപുത്രൻ തന്റെ സർവമഹത്വത്തോടും കൂടെ വന്ന് സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എല്ലാ ജനതകളും അവിടുത്തെ മുൻപിൽ ഒരുമിച്ചു കൂട്ടപ്പെടും. ഒരു നല്ല ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നതുപോലെ അവിടുന്ന് മനുഷ്യരെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തുമായി തരംതിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, വിധി നിശ്ചയിക്കപ്പെടുന്നത് നാം പ്രഘോഷിച്ച സിദ്ധാന്തങ്ങളുടെയോ അറിവിന്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നാം അനുദിന ജീവിതത്തിൽ പ്രകടമാക്കിയ എളിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നതാണ്. അന്ത്യവിധിയുടെ മാനദണ്ഡം വളരെ ലളിതവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമാണ്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ദാഹിച്ചു, കുടിക്കാൻ തന്നു. അന്യനായിരുന്നു, എന്നെ വീട്ടിൽ സ്വീകരിച്ചു. നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. കാരാഗ്രഹത്തിലായിരുന്നു, എന്റെ അടുക്കൽ വന്നു. അന്ത്യവിധിയുടെ നാളിൽ രാജാവ് അരുളിച്ചെയ്യുന്ന ഈ വാക്കുകൾ അവിടുത്തെ ദാസന്മാരെ ആശ്ചര്യപ്പെടുത്തും. എന്നാൽ എളിയവരിൽ എളിയവനായ ഒരു സഹോദരന് നാം ചെയ്തുകൊടുത്ത സഹായമെല്ലാം ക്രിസ്തുവിന് തന്നെയാണ് ചെയ്തുകൊടുത്തത്. നമ്മുടെ നിത്യരക്ഷയും വിധിദിനത്തിലെ വിധിയും നാം മറ്റുള്ളവരോട് പ്രകടമാക്കുന്ന ദൈവീക സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഈ ഭയപ്പെടുത്തുന്ന വിധിദിനത്തെ എങ്ങനെയാണ് നാം പ്രത്യാശയോടെയും ധൈര്യത്തോടെയും നേരിടേണ്ടത്? ഹെബ്രായർക്കെഴുതിയ ലേഖനം ഇതിന് മനോഹരവും വ്യക്തവുമായ ഉത്തരം നൽകുന്നു. ഈശോ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവിടുത്തെ വിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ പ്രവേശിക്കുവാൻ നമുക്ക് വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മെ നിരാശപ്പെടുത്താത്ത പ്രത്യാശയോടെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടും വിശ്വസ്തതയോടും കൂടെ നമുക്ക് ദൈവത്തോടും അവിടുത്തെ അൾത്താരയോടും അടുക്കാം. ഭയമല്ല, മറിച്ച് ദൈവത്തിലുള്ള പൂർണമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയുമാണ് അന്ത്യദിനത്തെ നേരിടുവാൻ നമ്മെ ഒരുക്കേണ്ടത്.
കർത്താവിന്റെ ദിനം അടുത്തുവരുന്നതനുസരിച്ച് നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം എന്ന് ഹെബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ തനിച്ചല്ല ഈ ആത്മീയ യാത്ര നടത്തുന്നത്. സഭയെന്ന വിശുദ്ധ കൂട്ടായ്മയിൽ നാം അന്യോന്യം സ്നേഹത്തിലും സൽപ്രവർത്തികളിലും വളരുവാൻ പരസ്പരം പ്രചോദനമാകണം. പരസ്പരം കുറ്റപ്പെടുത്തുവാനോ കുറവുകൾ കണ്ട് വിധിക്കുവാനോ അല്ല, മറിച്ച് ക്രിസ്തുവിന്റെ അഗാധമായ സ്നേഹത്തിൽ ഒന്നുചേർന്ന് ദൈവരാജ്യത്തിനായി ഒരുങ്ങുവാൻ വേണ്ടിയിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭാ കൂട്ടായ്മകളിൽ ഒന്നിച്ച് സമ്മേളിക്കുന്നത് ഉപേക്ഷിക്കാതെ ദിനം പ്രതി അന്യോന്യം സാന്ത്വനമേകുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് പരസ്പരം താങ്ങി നിർത്തുന്ന ഒരുക്കം ആവശ്യമാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുമായുള്ള ബന്ധവും വേർപെടുത്താനാവാത്ത വിധം കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കുരിശിൽ നാം കണ്ടെത്തുന്ന സത്യവും. നാം ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഹോദരങ്ങളോടുള്ള കാരുണ്യത്തിലൂടെയും സഹനത്തിലൂടെയും തെളിയിക്കപ്പെടേണ്ടതാണ്. അതുപോലെ നമ്മുടെ സഭാ കൂട്ടായ്മകളിലും കുടുംബങ്ങളിലും നാം പരസ്പരം പ്രാർത്ഥിച്ചും ഒരുമിച്ച് പ്രത്യാശയോടെ വർത്തിച്ചും അന്ത്യദിനത്തിനായി കൂട്ടായ്മയിൽ ഒരുങ്ങേണ്ടതുണ്ട്. വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവുമാണ് ഈ പരസ്പര ആത്മീയ ഒരുക്കത്തിന്റെ ഏറ്റവും വറ്റാത്ത ഉറവ. അൾത്താരയ്ക്കു ചുറ്റും നാം ദിവ്യബലിയിൽ ഒന്നിക്കുമ്പോൾ ക്രിസ്തു തന്റെ തിരുശരീരവും തിരുരക്തവും നൽകി നമ്മെ മുഴുവൻ അവിടുത്തെ ഏക ശരീരമാക്കി മാറ്റുന്നു. ഈ ദിവ്യകാരുണ്യ അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടുവേണം നാം ഈ ലോകത്തിലെ ക്ലേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ. വിധിദിനത്തിൽ ക്രിസ്തുവിന്റെ മാഹാത്മ്യത്തിനു മുൻപിൽ നാം ഒറ്റയ്ക്കായ വ്യക്തികളായല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്താൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട ഒരു ദൈവജനമായിട്ടാണ് വിശ്വസ്തതയോടെ നിലനിൽക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ നാം പരിശീലിക്കണം. തെരുവിൽ കാണുന്ന പാവപ്പെട്ടവരോടും അനാഥരോടും വീട്ടിലും ജോലിസ്ഥലത്തും നമ്മെ സങ്കടപ്പെടുത്തുകയോ അസ്വസ്ഥരാക്കുകയോ ചെയ്യുന്നവരോടും ദൈവീക കാരുണ്യത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന മാപ്പും ചെറിയ സഹായങ്ങളും പ്രോത്സാഹന വാക്കുകളുമാണ് കർത്താവിന്റെ ദിനത്തിൽ നമുക്ക് നിത്യജീവന്റെ വാതിൽ തുറന്നുതരുന്ന നിക്ഷേപങ്ങൾ. നമ്മുടെ ഹൃദയങ്ങളിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാതെ കാരുണ്യത്തിന്റെ വിത്തുകൾ വിതയ്ക്കുവാൻ നാം പരിശ്രമിക്കണം. കർത്താവിന്റെ വിധിദിനം പെട്ടെന്ന് കടന്നുവരുമ്പോൾ കൈകളിൽ ശൂന്യതയോടെയല്ല, മറിച്ച് സ്നേഹത്തിന്റെ അനവധി നല്ല ഫലങ്ങളോടെ അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയിലെ ഓരോ അംഗവും മറ്റൊരാളെ ദൈവരാജ്യത്തിലേക്ക് കൂടെ കൂട്ടുവാനുള്ള ആത്മീയ പങ്കാളിയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ദൈവരാജ്യത്തിന്റെ പ്രതിഫലനങ്ങളായി മാറും. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ ദിനം വരുന്നത് നമ്മെ ശിക്ഷിക്കുവാനോ നശിപ്പിക്കുവാനോ അല്ല, മറിച്ച് അവിടുത്തെ മക്കളായി നമ്മെ നിത്യമഹത്വത്തിലേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആകയാൽ പാപത്തിന്റെയും ലോകത്തിന്റെയും ഇരുളിൽ നിന്നുമകന്ന് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ പ്രത്യാശയോടെ നടക്കുവാൻ നമുക്കിന്ന് പ്രതിജ്ഞയെടുക്കാം. അനാഥരുടെയും ദരിദ്രരുടെയും വേദനിക്കുന്നവരുടെയും മുഖങ്ങളിൽ ജീവനുള്ള ക്രിസ്തുവിനെ ദർശിക്കുവാനും പരസ്പരം സ്നേഹത്തിൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഏവരും യോഗ്യരാകുവാനും കർത്താവ് നമ്മെ അവിടുത്തെ കൃപയാൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോയി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: ലൗഡേറ്റൂർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ജപമാലയർപ്പണവും ക്രൈസ്തവ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി കോട്ടയം അതിരൂപതയിലെ MSP വൈദിക സമൂഹാംഗമായ റെവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് കറുകപ്പറമ്പിൽ പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്. ഇരിട്ടി കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി, കോട്ടയം കപ്പുച്ചിൻ വിദ്യാനികേതൻ എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്രാധ്യാപകൻ കൂടിയാണ്. റോമിലെ അഞ്ചേലിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഫാദർ കറുകപ്പറമ്പിൽ.
3: ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ തുടർച്ചയായി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ തലങ്ങളിലും ജപമാലയർപ്പിക്കുന്ന ഒരു പതിവ് ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിന്നിരുന്നു, ഇന്നും എല്ലായിടത്തും തന്നെ നിലനിൽക്കുന്നു. രക്ഷകനും നാഥനുമായ ദൈവപുത്രനായ ഈശോയോടുള്ള സ്നേഹവും ഭക്തിയും ആരാധനയും കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തോടാണ് നാം ക്രിസ്തീയ വിശ്വാസത്തിൽ ബഹുമാനവും ഭക്തിയും പ്രകടിപ്പിക്കുന്നത്. ഇതിന് പലവിധ മാർഗങ്ങളാണ് സഭ നമുക്കായി നിർദ്ദേശിച്ച് തന്നിട്ടുള്ളത്. മംഗലവാർത്തക്കാലം മുഴുവനും, ആഴ്ചയിലെ ബുധനാഴ്ച ആചരണം എന്നിവ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബുധനാഴ്ചയിലെ യാമപ്രാർത്ഥന മരിയൻ സ്തുതിഗീതങ്ങൾ കൊണ്ടും മറിയത്തോടുള്ള പ്രാർത്ഥന കൊണ്ടും മറിയത്തോടൊപ്പമുള്ള പ്രാർത്ഥന കൊണ്ടും സുരക്ഷിതവും സമഗ്രവുമാണ്. 8 നോമ്പും 15 നോമ്പും മറിയത്തിൻ്റെ പ്രധാന തിരുനാളുകൾക്കൊരുക്കമായ ആചരണങ്ങളാണ്. പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ നിരവധി തിരുനാളുകൾ മറിയത്തിൻ്റെ ബഹുമാനാർത്ഥം ആഘോഷിച്ചു പോരുന്നു. ജനനത്തിരുന്നാൾ, മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ, അമലോത്ഭവ തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. ചില തിരുനാളുകൾ സഭയുടെ ആദ്യകാലത്ത് തന്നെ രൂപീകൃതമായതാണ് എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിരവധി ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഗാനങ്ങളും ഗീതകങ്ങളും മറിയത്തോട് ബന്ധപ്പെടുത്തി സഭയിൽ ഇന്ന് നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്ത് തന്നെ എല്ലാവർക്കും സുപരിചിതവുമാണ് ജപമാലയർപ്പണം. ജപമാലയുടെ നന്മകളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ജപമാലയെക്കുറിച്ചുള്ള ഉദ്ധരണികളെക്കുറിച്ചും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പോരാ എന്നതാണ് സത്യം. നമ്മുടെ കുടുംബങ്ങളിൽ മുടക്കം കൂടാതെ അനുദിനം അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഒരുമിച്ച് ജപമാല അർപ്പിക്കുന്ന കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും ശാന്തതയും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. 1891 സെപ്റ്റംബർ 22 ഭാഗ്യസ്മരണാർഹനായ ലയോ 13-ാമൻ മാർപ്പാപ്പ ഒക്ടോബ്രി മെൻസെ എന്ന തൻ്റെ ചാക്രിയലേഖനം വഴിയാണ് ഒക്ടോബർ മാസം മുഴുവനും ജപമാല മാസമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. തുടർന്ന് എല്ലാ ദിവസവും ജപമാല അർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതും ഈ ചാക്രിയലേഖനത്തിലൂടെയാണ്. അന്ന് മുതൽ ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ അത് തുടരുന്നു. ജപമാലയർപ്പണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൊന്ത. 59 മണികളുള്ള ഒരു ഉപകരണം. കൊന്താരെ എന്ന പദത്തിൽ നിന്നാണ് കൊന്ത എന്ന വാക്ക്, എണ്ണുക എന്നാണ് അതിൻ്റെ അർത്ഥം. ജപമാലയർപ്പണത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം എണ്ണി അർപ്പിക്കുവാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക. ജപമാല അല്ലെങ്കിൽ കൊന്ത വിശുദ്ധമാക്കുന്നത് അത് ആശീർവദിക്കുന്നത് വഴിയും അതിൽ ഒരുമിച്ച് ചേർത്തിട്ടുള്ള കുരിശു വഴിയുമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് റോസറി എന്നാണ് പറയുക. റൊസാരിയും എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. റോസാപ്പൂക്കളുടെ തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതിനിടുക? മരിയ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ അതിന് വിശദീകരണം നൽകുന്നു. ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉരുവിടുമ്പോൾ ഒരു റോസാപ്പൂവ് നാം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. റോസാപ്പൂക്കളുടെ തോട്ടം പോലെ അത് ആക്കി തീർക്കുവാൻ 53 റോസാപ്പൂക്കൾ അമ്മയുടെ കയ്യിൽ നാം കൊടുക്കുന്നു. അമ്മ അത് രക്ഷകനും നാഥനും തൻ്റെ പുത്രനുമായ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കായി മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നു. ജപമാല പ്രാർത്ഥന എന്ന് എവിടെ ആരംഭിച്ചു എന്ന് കൃത്യതയില്ല. എന്നാൽ അലൻ ദേ ലാ റോഷെ എന്ന ഡൊമിനിക്കൻ സന്യാസിയാണ് ഇന്ന് രീതിയിലുള്ള ജപമാല പ്രാർത്ഥന ക്രമപ്പെടുത്തിയതെന്ന് ചരിത്രം പറയുന്നു. ഏതായാലും 1565 മുമ്പാണ് ജപമാല പ്രാർത്ഥന ഉണ്ടായതെന്ന് സഭയുടെ ചരിത്രം നമ്മോട് പറയുന്നു. ജപമാലയെക്കുറിച്ചുള്ള ആദ്യത്തെ ചാക്രിയലേഖനം എഴുതിയത് പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പായാണ്. കൊൺസുവരേന്ത് റൊമാനി പൊന്തിഫിച്ചസ് എന്ന ചാക്രിയലേഖനം ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അന്ന് തന്നെ നമ്മോട് പറയുന്നുണ്ട്. അന്നു മുതൽ നിരവധി സഭാരേഖകൾ, മാർപ്പാപ്പമാരുടെ പഠനങ്ങൾ ജപമാലയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. ലയോ 13 മാർപ്പാപ്പ 13 ചാക്രിയലേഖനങ്ങളാണ് ജപമാലയെക്കുറിച്ച് എഴുതിയത്. 1978 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ മാർപ്പാപ്പായി സ്ഥാനാരോഹിതനായതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ജപമാലയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. അതുവഴി പരിശുദ്ധ അമ്മ എന്നെ പുത്രനുമായി ബന്ധിക്കുന്നു. ജപമാല എന്ന ഉപകരണത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, മറിയം വഴി എന്നെ ഈശോയുമായി ബന്ധിക്കുന്ന ചങ്ങലയാണ് ജപമാല. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 1995 ശേഷം 70 പ്രസംഗങ്ങൾ ജപമാലയെക്കുറിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാവ് തന്നെയാണ് അവസാനത്തെ ചാക്രിയ ലേഖനവും ജപമാലയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, റൊസാരിയും വെർജിനിസ് മരിയെ, 2002 ഒക്ടോബർ 16. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുമല്ലോ ജപമാലയെക്കുറിച്ച് സഭയ്ക്കും സഭാധികാരികൾക്കുമുള്ള ചിന്തകൾ എന്താണ് എന്ന്. ഈശോമിശിഹായിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം ഇത്രയധികം വ്യക്തമായി ഉദ്ഘോഷിക്കുകയും ആഘോഷിക്കുകയും അനുദിനം ഓർക്കുകയും ചെയ്യുന്ന മറ്റൊരു ഭക്താനുഷ്ഠാനം വേറെയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപഠനങ്ങളിലും അധിഷ്ഠിതമായ വിശിഷ്ടമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് ജപമാല. ജപമാല രഹസ്യമെന്നാണല്ലോ നാം ജപമാലയുടെ ഇടയ്ക്കിടെ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് പറയുക. അത് സത്യത്തിൽ മിശിഹാരഹസ്യം തന്നെയാണ്. 20 ദൈവീക രഹസ്യങ്ങളെക്കുറിച്ച് ഉരുവിട്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നതാണ് ജപമാല. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന എന്നതിനേക്കാൾ ജപമാല സമർപ്പണം എന്ന പേരാണ് ഉചിതമായ പേര് എന്ന് മനസ്സിലാക്കണം. അതിൽ മംഗളവാർത്ത, സ്നാപകൻ്റെ അടുത്തുള്ള സന്ദർശനവും വിശുദ്ധീകരണവും, ഈശോമിശിഹായുടെ ജനനം, ദൈവാലയ സമർപ്പണം, പൈതലായ ഈശോയെ ദൈവാലയത്തിൽ കണ്ടുമുട്ടുന്നത്, ഈശോയുടെ മാമോദീസ, ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണം, അവിടുത്തെ രൂപാന്തരീകരണം, കാനായിലെ അത്ഭുതം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ഗതസമനിലെ പ്രാർത്ഥന, പീഡാനുഭവം, മുൾമുടി ധരിപ്പിച്ചുള്ള അവഹേളനം, കാൽവരി യാത്ര,

ജപമാല എന്താണെന്നും ജപമാലയുടെ അകക്കാമ്പ് ഉള്ളടക്കം എന്താണെന്നും ജപമാലയുടെ ലക്ഷ്യം എന്താണെന്നും അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇക്കൂട്ടർ ഇങ്ങനെ പറയുക. ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ ധ്യാനമാണ്, രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ് അത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിലിരുന്ന് കൊണ്ട് നാം ഈശോയെ അനുഭവിക്കുന്നതാണ് ജപമാല. അമ്മയോടൊപ്പം ഇരുന്ന് ഈശോയെ കേൾക്കുന്നു, ഈശോയെ കാണാൻ ശ്രമിക്കുന്നു, ഈശോയെ അനുഭവിക്കാൻ ശ്രമിക്കുന്നു, ഈശോയെ ധ്യാനിക്കുന്നു. ജപമാല മരിയൻ വിശ്വാസ സത്യങ്ങളുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ വിശ്വാസ സത്യങ്ങൾ 12 നാം വിശ്വാസ പ്രമാണത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ 4 മരിയൻ വിശ്വാസ സത്യങ്ങളുണ്ട്. മറിയം ദൈവമാതാവ്, നിത്യകന്യക, അമലോത്ഭവ, സ്വർഗാരോപിത, ഈ 4 വിശ്വാസ സത്യങ്ങളും ജപമാലയിൽ അർപ്പണത്തിൽ നാം ഉദ്ഘോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജപമാല സുവിശേഷങ്ങളുടെ സംക്ഷിപ്തമാണ്, എന്നാൽ സുവിശേഷത്തിന് പകരമല്ല എന്ന് നാം ഓർക്കണം. മംഗളവാർത്ത മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെയുള്ളതാണല്ലോ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം, അതാണ് ജപമാലയുടെയും ഉള്ളടക്കം. ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞ് ദൈവത്തെ തെരഞ്ഞെടുത്ത് കാൽവരിമലയുടെ ബലിയിൽ സന്നിഹിതയായി അവൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച് പരിശുദ്ധ റൂഹായുടെ വരവിൽ നിറയപ്പെട്ട മറിയത്തിൻ്റെ സമ്മതത്തോടെ മിശിഹായിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യങ്ങൾ ജപമാലയിൽ നമ്മൾ ഓർക്കുകയാണ്. മിശിഹായുടെ ജീവിതം കൺമുമ്പിലൂടെ കടത്തിവിടുകയാണ്. അങ്ങനെ ഈശോയെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ഈ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കും. ജപമാല നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായിക്കുന്ന ഉചിതമായ പ്രാർത്ഥനയാണ്. രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് ഈശോയോട് അനുരൂപപ്പെടാൻ ജപമാല സഹായിക്കുന്നു. സുവിശേഷ സംഭവങ്ങൾ ഓർത്ത് ഈശോയെ പ്രഘോഷിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണിത്. എളുപ്പത്തിൽ എല്ലാവർക്കും എവിടെയും വെച്ച് അർപ്പിക്കാവുന്നൊരു പ്രാർത്ഥനയാണിത്. ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമായിട്ട് ജപമാലയെ നമുക്ക് കാണാം. ജപമാല കയ്യിലേന്തി പരസ്യമായി പ്രാർത്ഥന അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്, വലിയ സാക്ഷ്യമാണ്, വിശിഷ്ടവും മനോഹരവുമായ ഒരു സാക്ഷ്യം. ജപമാല അർപ്പിക്കുന്നതിലൂടെ ദുഷ്ടശക്തികളെ എതിർക്കാൻ, പ്രലോഭനങ്ങളെ വിജയിക്കാൻ നമുക്ക് ശക്തി ലഭിക്കും. ഇതിനായി അമ്മയോടൊപ്പം നടത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ശക്തിയേറിയ ആയുധമാണ് ജപമാല. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞത്, ജപമാല അത് കയ്യിലേന്തിയാൽ ആയുധം, കഴുത്തിലേന്തിയാൽ അത് ആഭരണവുമാണ്. ജപമാല നിത്യതയ്ക്ക് വഴി തുറക്കുന്ന പ്രാർത്ഥനയാണ് എന്നതാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഭാഷ്യവും സാക്ഷ്യവും. നിത്യവും ജപമാല അർപ്പിക്കുന്നവർക്ക് നിത്യശിക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയേയില്ല, നിത്യരക്ഷ ഉറപ്പാണ് എന്നാണ് വിശുദ്ധ ഡൊമിനിക് നമ്മെ ഓർമ്മിപ്പിക്കുക. അമ്മയെപ്പോലെ ഈശോയോടൊപ്പം ജീവിച്ച്, ഈശോയെക്കുറിച്ച് ധ്യാനിച്ച്, ഈശോയോടൊപ്പം അമ്മയോടൊപ്പം സ്വർഗത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. അതിന് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്, ശക്തിയാണ്, നമുക്ക് ഉദാഹരണവും ആണ്. ജപമാലയെക്കുറിച്ച് നിരവധി ഉദ്ധരണികൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിധത്തിൽ പുണ്യാത്മാക്കളും സഭാധികാരികളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഡൊമിനിക്ക് പറയുന്നു, ജപമാല എല്ലാ ദാനങ്ങളുടെയും വരങ്ങളുടെയും ഖജനാവാണ്. അന്ന് തന്നെ വിശുദ്ധ ഡൊമിനിക്ക് പറഞ്ഞു, അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിൽ ചിന്തകൾ ഈശോയിൽ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന ഒരു സാധാരണ പ്രാർത്ഥനയാണ് ജപമാല. ഫ്രാൻസിസ് മാർപ്പാപ്പ ദിലക്സിറ്റ് നോസ് എന്ന തൻ്റെ ചാക്രിയ ലേഖനത്തിൽ ഒരു ലിക്വിഡ് സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ഥിരതയില്ലാത്ത അസ്ഥിരമായ ലോകത്തെക്കുറിച്ച്. ഈ അസ്ഥിരമായ ചിന്തയുള്ള ലോകത്ത് ഓരോരുത്തരുടെയും ഹൃദയങ്ങളും വിചാരങ്ങളും ഈശോയിൽ ഉറപ്പിച്ച് നിർത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. പാദ്ര പിയോ പറയുന്നു, ജപമാല ശക്തിയേറിയതും ബലവത്തുമായ പടച്ചട്ടയാണ്, എന്തിനേയും എതിർക്കാനായിട്ട് ശക്തി നൽകുന്നത്. മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നു, ജപമാല ചൊല്ലുന്നവർ വഴിതെറ്റുകയില്ല. പത്താംബീസ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, മറിയവും ജപമാലയും എനിക്ക് പ്രതീക്ഷയുടെ മഴവില്ലാണ്. ഏതൊരു പതിവ് തെറ്റിയാലും എൻ്റെ ജീവിതത്തിൽ ജപമാല

0: എൻ്റെ പതിവ് തെറ്റുകയില്ല എന്ന്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിനെ കേന്ദ്രബിന്ദുവാക്കി ജീവിക്കാൻ നമുക്ക് ശക്തി നൽകുന്നതാണ് ജപമാല. ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹവും ബന്ധവും സാധ്യമാക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജപമാലയർപ്പണം. ദൈവപുത്രനായ മിശിഹായാണ് രക്ഷ നേടിത്തന്നത് എന്ന് ജപമാലയർപ്പണത്തിലൂടെ നമുക്ക് ബോധ്യമാകുകയും ആ വിശ്വാസം ആഴപ്പെടുകയും ചെയ്യും. ജപമാലയർപ്പണത്തിലൂടെ നാം രക്ഷാകര ചരിത്രത്തിലൂടെ വീണ്ടും ജീവിക്കുകയും അതിൻ്റെ ഫലമായ നിത്യതയിലുള്ള പ്രതീക്ഷയിൽ ആഴപ്പെടുകയും ചെയ്യും. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ച വേളയിൽ ഇങ്ങനെ പറഞ്ഞു, ജപമാല ചൊല്ലണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച ഈ സ്ഥലത്ത് ജപമാല അർപ്പിക്കുന്നതിലൂടെ ക്രിസ്തുനാഥൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ആഴപ്പെടാൻ നമ്മെ സഹായിക്കും. അമ്മയോടൊപ്പം ഹൃദയങ്ങളും വിചാരങ്ങളും വിശുദ്ധമാക്കാനും ഉന്നതങ്ങളിലേക്ക് ഉയർത്താനും ജപമാല നമ്മെ സഹായിക്കും. ജപമാല അർപ്പിച്ചുകൊണ്ട് മിശിഹാ രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവ കൃപ നമ്മിൽ നിറയാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. നാം ജപമാല അർപ്പിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ച് അമ്മ നമ്മെ മിശിഹാ നടന്ന മാർഗത്തിലൂടെ നടത്തുന്നു. ജപമാല അർപ്പിച്ചു കഴിയുമ്പോൾ അമ്മ നമ്മുടെ കൈകൾ പിടിച്ച് നടത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭക്തിയോടെ നമുക്ക് ജപമാല അർപ്പിച്ച് ഈശോ മിശിഹായുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാം.
1: പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ജപമാലയർപ്പണവും ക്രൈസ്തവ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി കോട്ടയം അതിരൂപതയിലെ MSP വൈദിക സമൂഹാംഗമായ റവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് കറുകപ്പറമ്പിൽ പങ്കുവച്ച ചിന്തകളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും ജപമാലയർപ്പണവും ക്രൈസ്തവ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി കോട്ടയം അതിരൂപതയിലെ MSP വൈദിക സമൂഹാംഗമായ റെവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് കറുകപ്പറമ്പിൽ പങ്കുവയ്ക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്. ഇരിട്ടി കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി, കോട്ടയം കപ്പുച്ചിൻ വിദ്യാനികേതൻ എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്രാധ്യാപകൻ കൂടിയാണ്. റോമിലെ അഞ്ചേലിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഫാദർ കറുകപ്പറമ്പിൽ.
3: ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ തുടർച്ചയായി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന എല്ലാ തലങ്ങളിലും ജപമാലയർപ്പിക്കുന്ന ഒരു പതിവ് ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിന്നിരുന്നു, ഇന്നും എല്ലായിടത്തും തന്നെ നിലനിൽക്കുന്നു. രക്ഷകനും നാഥനുമായ ദൈവപുത്രനായ ഈശോയോടുള്ള സ്നേഹവും ഭക്തിയും ആരാധനയും കഴിഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയത്തോടാണ് നാം ക്രിസ്തീയ വിശ്വാസത്തിൽ ബഹുമാനവും ഭക്തിയും പ്രകടിപ്പിക്കുന്നത്. ഇതിന് പലവിധ മാർഗങ്ങളാണ് സഭ നമുക്കായി നിർദ്ദേശിച്ച് തന്നിട്ടുള്ളത്. മംഗലവാർത്തക്കാലം മുഴുവനും, ആഴ്ചയിലെ ബുധനാഴ്ച ആചരണം എന്നിവ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ബുധനാഴ്ചയിലെ യാമപ്രാർത്ഥന മരിയൻ സ്തുതിഗീതങ്ങൾ കൊണ്ടും മറിയത്തോടുള്ള പ്രാർത്ഥന കൊണ്ടും മറിയത്തോടൊപ്പമുള്ള പ്രാർത്ഥന കൊണ്ടും സുരക്ഷിതവും സമഗ്രവുമാണ്. 8 നോമ്പും 15 നോമ്പും മറിയത്തിൻ്റെ പ്രധാന തിരുനാളുകൾക്കൊരുക്കമായ ആചരണങ്ങളാണ്. പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ നിരവധി തിരുനാളുകൾ മറിയത്തിൻ്റെ ബഹുമാനാർത്ഥം ആഘോഷിച്ചു പോരുന്നു. ജനന തിരുനാൾ, മറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ, അമലോത്ഭവ തിരുനാൾ, സ്വർഗാരോപണ തിരുനാൾ എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. ചില തിരുനാളുകൾ സഭയുടെ ആദ്യകാലത്ത് തന്നെ രൂപീകൃതമായതാണ് എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിരവധി ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഗാനങ്ങളും ഗീതകങ്ങളും മറിയത്തോട് ബന്ധപ്പെടുത്തി സഭയിൽ ഇന്ന് നിലനിൽക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്ത് തന്നെ എല്ലാവർക്കും സുപരിചിതവുമാണ് ജപമാലയർപ്പണം. ജപമാലയുടെ നന്മകളെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ജപമാലയെക്കുറിച്ചുള്ള ഉദ്ധരണികളെക്കുറിച്ചും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ പോരാ എന്നതാണ് സത്യം. നമ്മുടെ കുടുംബങ്ങളിൽ മുടക്കം കൂടാതെ അനുദിനം അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഒരുമിച്ച് ജപമാല അർപ്പിക്കുന്ന കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും ശാന്തതയും നിലനിൽക്കുന്നു എന്നതാണ് സത്യം. 1891 സെപ്റ്റംബർ മാസം 22-ന് ഭാഗ്യസ്മരണാർഹനായ ലയോ 13-ാമൻ മാർപ്പാപ്പ ഒക്ടോബ്രി മെൻസെ എന്ന തൻ്റെ ചാക്രിയലേഖനം വഴിയാണ് ഒക്ടോബർ മാസം മുഴുവനും ജപമാല മാസമായി ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. തുടർന്ന് എല്ലാ ദിവസവും ജപമാല അർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതും ഈ ചാക്രിയലേഖനത്തിലൂടെയാണ്. അന്ന് മുതൽ ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ അത് തുടരുന്നു. ജപമാലയർപ്പണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൊന്ത. 59 മണികളുള്ള ഒരു ഉപകരണം. കൊന്താരെ എന്ന പദത്തിൽ നിന്നാണ് കൊന്ത എന്ന വാക്ക്, എണ്ണുക എന്നാണ് അതിൻ്റെ അർത്ഥം. ജപമാലയർപ്പണത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം എണ്ണി അർപ്പിക്കുവാനായിട്ടാണ് ഇത് ഉപയോഗിക്കുക. ജപമാല അല്ലെങ്കിൽ കൊന്ത വിശുദ്ധമാക്കുന്നത് അത് ആശീർവദിക്കുന്നത് വഴിയും അതിൽ ഒരുമിച്ച് ചേർത്തിട്ടുള്ള കുരിശു വഴിയുമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് റോസറി എന്നാണ് പറയുക. റൊസാരിയും എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. റോസാപ്പൂക്കളുടെ തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതിനിടുക? മരിയ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ അതിന് വിശദീകരണം നൽകുന്നു. ഓരോ പ്രാവശ്യവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഉരുവിടുമ്പോൾ ഒരു റോസാപ്പൂവ് നാം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. റോസാപ്പൂക്കളുടെ തോട്ടം പോലെ അത് ആക്കി തീർക്കുവാൻ 53 റോസാപ്പൂക്കൾ അമ്മയുടെ കയ്യിൽ നാം കൊടുക്കുന്നു. അമ്മ അത് രക്ഷകനും നാഥനും തൻ്റെ പുത്രനുമായ ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്കായി മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്നു. ജപമാല പ്രാർത്ഥന എന്ന് എവിടെ ആരംഭിച്ചു എന്ന് കൃത്യതയില്ല. എന്നാൽ അലൻ ദേ ലാ റോഷെ എന്ന ഡൊമിനിക്കൻ സന്യാസിയാണ് ഇന്ന രീതിയിലുള്ള ജപമാല പ്രാർത്ഥന ക്രമപ്പെടുത്തിയതെന്ന് ചരിത്രം പറയുന്നു. ഏതായാലും 1565 മുമ്പാണ് ജപമാല പ്രാർത്ഥന ഉണ്ടായതെന്ന് സഭയുടെ ചരിത്രം നമ്മോട് പറയുന്നു. ജപമാലയെക്കുറിച്ചുള്ള ആദ്യത്തെ ചാക്രിയലേഖനം എഴുതിയത് പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പായാണ്. കൊൺസുവരേന്ത് റൊമാനി പൊന്തിഫിച്ചസ് എന്ന ചാക്രിയലേഖനം ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അന്ന് തന്നെ നമ്മോട് പറയുന്നുണ്ട്. അന്നു മുതൽ നിരവധി സഭാരേഖകൾ, മാർപ്പാപ്പമാരുടെ പഠനങ്ങൾ ജപമാലയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. ലയോ 13 മാർപ്പാപ്പ 13 ചാക്രിയലേഖനങ്ങളാണ് ജപമാലയെക്കുറിച്ച് എഴുതിയത്. 1978 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ മാർപ്പാപ്പായി സ്ഥാനാരോഹിതനായതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു, ജപമാലയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന. അതുവഴി പരിശുദ്ധ അമ്മ എന്നെ പുത്രനുമായി ബന്ധിക്കുന്നു. ജപമാല എന്ന ഉപകരണത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, മറിയം വഴി എന്നെ ഈശോയുമായി ബന്ധിക്കുന്ന ചങ്ങലയാണ് ജപമാല. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ 1995 ശേഷം 70 പ്രസംഗങ്ങൾ ജപമാലയെക്കുറിച്ച് നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാവ് തന്നെയാണ് അവസാനത്തെ ചാക്രിയ ലേഖനവും ജപമാലയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, റൊസാരിയും വെർജിനിസ് മരിയെ, 2002 ഒക്ടോബർ 16. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുമല്ലോ ജപമാലയെക്കുറിച്ച് സഭയ്ക്കും സഭാധികാരികൾക്കുമുള്ള ചിന്തകൾ എന്താണ് എന്ന്. ഈശോമിശിഹായിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യം ഇത്രയധികം വ്യക്തമായി ഉദ്ഘോഷിക്കുകയും ആഘോഷിക്കുകയും അനുദിനം ഓർക്കുകയും ചെയ്യുന്ന മറ്റൊരു ഭക്താനുഷ്ഠാനം വേറെയില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഗ്രന്ഥത്തിലും സഭാപഠനങ്ങളിലും അധിഷ്ഠിതമായ വിശിഷ്ടമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് ജപമാല. ജപമാല രഹസ്യമെന്നാണല്ലോ നാം ജപമാലയുടെ ഇടയ്ക്കിടെ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് പറയുക. അത് സത്യത്തിൽ മിശിഹാരഹസ്യം തന്നെയാണ്. 20 ദൈവീക രഹസ്യങ്ങളെക്കുറിച്ച് ഉരുവിട്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നതാണ് ജപമാല. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന എന്നതിനേക്കാൾ ജപമാല സമർപ്പണം എന്ന പേരാണ് ഉചിതമായ പേര് എന്ന് മനസ്സിലാക്കണം. അതിൽ മംഗളവാർത്ത, സ്നാപകൻ്റെ അടുത്തുള്ള സന്ദർശനവും വിശുദ്ധീകരണവും, ഈശോമിശിഹായുടെ ജനനം, ദൈവാലയ സമർപ്പണം, പൈതലായ ഈശോയെ ദൈവാലയത്തിൽ കണ്ടുമുട്ടുന്നത്, ഈശോയുടെ മാമോദീസ, ഈശോയുടെ ദൈവരാജ്യ പ്രഘോഷണം, അവിടുത്തെ രൂപാന്തരീകരണം, കാനായിലെ അത്ഭുതം, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ഗതസമനിലെ പ്രാർത്ഥന, പീഡാനുഭവം, മുൾമുടി ധരിപ്പിച്ചുള്ള അവഹേളനം, കാൽവരി യാത്ര, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധ റൂഹായുടെ ആഗമനം, മറിയത്തിൻ്റെ സ്വർഗാരോപണം, മറിയത്തിൻ്റെ രാജ്ഞിപദം അലങ്കരിക്കൽ, ഇങ്ങനെ ദൈവീക രഹസ്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ജപമാല പ്രാർത്ഥന. ജപമാലയെക്കുറിച്ച് എതിരായി ചിന്തിക്കുന്നവരുണ്ട്. ആവർത്തന വിരസതയെന്ന് അവർ പറയും. അല്ലെങ്കിൽ മറിയത്തെ എത്രയധികം പുകഴ്ത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് പലരും ജപമാല എതിർക്കുന്നവരുണ്ട്. അതിന് കാരണം ജപമാല എന്താണെന്നും ജപമാലയുടെ അകക്കാമ്പ്, ഉള്ളടക്കം എന്താണെന്നും ജപമാലയുടെ ലക്ഷ്യം എന്താണെന്നും അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഇക്കൂട്ടർ ഇങ്ങനെ പറയുക. ജപമാല ക്രിസ്തു കേന്ദ്രീകൃതമായ ധ്യാനമാണ്, രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനമാണ്. അത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മടിയിലിരുന്നു കൊണ്ട് നാം ഈശോയെ അനുഭവിക്കുന്നതാണ് ജപമാല. അമ്മയോടൊപ്പം ഇരുന്ന് ഈശോയെ കേൾക്കുന്നു, ഈശോയെ കാണാൻ ശ്രമിക്കുന്നു, ഈശോയെ അനുഭവിക്കാൻ ശ്രമിക്കുന്നു, ഈശോയെ ധ്യാനിക്കുന്നു. ജപമാല മരിയൻ വിശ്വാസ സത്യങ്ങളുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ വിശ്വാസ സത്യങ്ങൾ 12 നാം വിശ്വാസ പ്രമാണത്തിൽ ഉദ്ഘോഷിക്കുന്നുണ്ടല്ലോ, അതുപോലെ 4 മരിയൻ വിശ്വാസ സത്യങ്ങളുണ്ട്. മറിയം ദൈവമാതാവ്, നിത്യകന്യക, അമലോത്ഭവ, സ്വർഗാരോപിത. ഈ 4 വിശ്വാസ സത്യങ്ങളും ജപമാലയിൽ അർപ്പണത്തിൽ നാം ഉദ്ഘോഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജപമാല സുവിശേഷങ്ങളുടെ സംക്ഷിപ്തമാണ്, എന്നാൽ സുവിശേഷത്തിന് പകരമല്ല എന്ന് നാം ഓർക്കണം. മംഗളവാർത്ത മുതൽ ഈശോയുടെ സ്വർഗാരോഹണം വരെ ഉള്ളതാണല്ലോ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം, അതാണ് ജപമാലയുടെയും ഉള്ളടക്കം. ഇതാ കർത്താവിൻ്റെ ദാസി എന്നു പറഞ്ഞ് ദൈവത്തെ തെരഞ്ഞെടുത്ത് കാൽവരിമലയുടെ ബലിയിൽ സന്നിഹിതയായി അവൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ച് പരിശുദ്ധ റൂഹായുടെ വരവിൽ നിറയപ്പെട്ട മറിയത്തിൻ്റെ സമ്മതത്തോടെ മിശിഹായിൽ പൂർത്തിയായ രക്ഷാകര രഹസ്യങ്ങൾ ജപമാലയിൽ നമ്മൾ ഓർക്കുകയാണ്. മിശിഹായുടെ ജീവിതം കൺമുമ്പിലൂടെ കടത്തിവിടുകയാണ്. അങ്ങനെ ഈശോയെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ ഈ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കും. ജപമാല നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായിക്കുന്ന ഉചിതമായ പ്രാർത്ഥനയാണ്. രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിച്ച് ഈശോയോട് അനുരൂപപ്പെടാൻ ജപമാല സഹായിക്കുന്നു. സുവിശേഷ സംഭവങ്ങൾ ഓർത്ത് ഈശോയെ പ്രഘോഷിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണിത്. എളുപ്പത്തിൽ എല്ലാവർക്കും എവിടെയും വെച്ച് അർപ്പിക്കാവുന്നൊരു പ്രാർത്ഥനയാണിത്. ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമായിട്ട് ജപമാലയെ നമുക്ക് കാണാം. ജപമാല കയ്യിലേന്തി പരസ്യമായി പ്രാർത്ഥന അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്, വലിയ സാക്ഷ്യമാണ്, വിശിഷ്ടവും മനോഹരവുമായ ഒരു സാക്ഷ്യം. ജപമാല അർപ്പിക്കുന്നതിലൂടെ ദുഷ്ടശക്തികളെ എതിർക്കാൻ, പ്രലോഭനങ്ങളെ വിജയിക്കാൻ നമുക്ക് ശക്തി ലഭിക്കും. ഇതിനായി അമ്മയോടൊപ്പം നടത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ശക്തിയേറിയ ആയുധമാണ് ജപമാല. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞത്, ജപമാല അത് കയ്യിലേന്തിയാൽ ആയുധം, കഴുത്തിലേന്തിയാൽ അത് ആഭരണവുമാണ്. ജപമാല നിത്യതയ്ക്ക് വഴി തുറക്കുന്ന പ്രാർത്ഥനയാണ് എന്നതാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഭാഷ്യവും സാക്ഷ്യവും. നിത്യവും ജപമാല അർപ്പിക്കുന്നവർക്ക് നിത്യ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയേയില്ല, നിത്യരക്ഷ ഉറപ്പാണ് എന്നാണ് വിശുദ്ധ ഡൊമിനിക് നമ്മെ ഓർമ്മിപ്പിക്കുക. അമ്മയെപ്പോലെ ഈശോയോടൊപ്പം ജീവിച്ച്, ഈശോയെക്കുറിച്ച് ധ്യാനിച്ച്, ഈശോയോടൊപ്പം അമ്മയോടൊപ്പം സ്വർഗത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. അതിന് പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്, ശക്തിയാണ്, നമുക്ക് ഉദാഹരണവും ആണ്. ജപമാലയെക്കുറിച്ച് നിരവധി ഉദ്ധരണികൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിധത്തിൽ പുണ്യാത്മാക്കളും സഭാധികാരികളും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഡൊമിനിക് പറയുന്നു, ജപമാല എല്ലാ ദാനങ്ങളുടെയും വരങ്ങളുടെയും ഖജനാവാണ്. അന്ന് തന്നെ വിശുദ്ധ ഡൊമിനിക് പറഞ്ഞു, അസ്വസ്ഥത നിറഞ്ഞ ലോകത്തിൽ ചിന്തകൾ ഈശോയിൽ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന ഒരു സാധാരണ പ്രാർത്ഥനയാണ് ജപമാല. ഫ്രാൻസിസ് മാർപ്പാപ്പ ദിലക്സിറ്റ് നോസ് എന്ന തൻ്റെ ചാക്രിയ ലേഖനത്തിൽ ഒരു ലിക്വിഡ് സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ഥിരതയില്ലാത്ത അസ്ഥിരമായ ലോകത്തെക്കുറിച്ച്. ഈ അസ്ഥിരമായ ചിന്തയുള്ള ലോകത്ത് ഓരോരുത്തരുടെയും ഹൃദയങ്ങളും വിചാരങ്ങളും ഈശോയിൽ ഉറപ്പിച്ച് നിർത്താൻ നമ്മെ സഹായിക്കുന്നതാണ് ജപമാല. പാദ്രപ്പിയോ പറയുന്നു, ജപമാല ശക്തിയേറിയതും ബലവത്തുമായ പടച്ചട്ടയാണ്, എന്തിനേയും എതിർക്കാനായിട്ട് ശക്തി നൽകുന്നത്. മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നു, ജപമാല ചൊല്ലുന്നവർ വഴിതെറ്റുകയില്ല. പത്താംബീസ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, മറിയവും ജപമാലയും എനിക്ക് പ്രതീക്ഷയുടെ മഴവില്ലാണ്. ഏതൊരു പതിവ് തെറ്റിയാലും എൻ്റെ ജീവിതത്തിൽ ജപമാല ചൊല്ലുന്ന പതിവ് തെറ്റുകയില്ല എന്ന്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിനെ കേന്ദ്രബിന്ദുവാക്കി ജീവിക്കാൻ നമുക്ക് ശക്തി നൽകുന്നതാണ് ജപമാല. ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള സ്നേഹവും ബന്ധവും സാധ്യമാക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജപമാലയർപ്പണം. ദൈവപുത്രനായ മിശിഹായാണ് രക്ഷ നേടിത്തന്നത് എന്ന് ജപമാലയർപ്പണത്തിലൂടെ നമുക്ക് ബോധ്യമാകുകയും ആ വിശ്വാസം ആഴപ്പെടുകയും ചെയ്യും. ജപമാലയർപ്പണത്തിലൂടെ നാം രക്ഷാകര ചരിത്രത്തിലൂടെ വീണ്ടും ജീവിക്കുകയും അതിൻ്റെ ഫലമായ നിത്യതയിലുള്ള പ്രതീക്ഷയിൽ ആഴപ്പെടുകയും ചെയ്യും. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ച വേളയിൽ ഇങ്ങനെ പറഞ്ഞു, ജപമാല ചൊല്ലണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച ഈ സ്ഥലത്ത് ജപമാല അർപ്പിക്കുന്നതിലൂടെ ക്രിസ്തുനാഥൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ആഴപ്പെടാൻ നമ്മെ സഹായിക്കും. അമ്മയോടൊപ്പം ഹൃദയങ്ങളും വിചാരങ്ങളും വിശുദ്ധമാക്കാനും ഉന്നതങ്ങളിലേക്ക് ഉയർത്താനും ജപമാല നമ്മെ സഹായിക്കും. ജപമാല അർപ്പിച്ചുകൊണ്ട് മിശിഹാ രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവ കൃപ നമ്മിൽ നിറയാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. നാം ജപമാല അർപ്പിക്കുമ്പോൾ നമ്മുടെ കൈകൾ പിടിച്ച് അമ്മ നമ്മെ മിശിഹാ നടന്ന മാർഗത്തിലൂടെ നടത്തുന്നു. ജപമാല അർപ്പിച്ചു കഴിയുമ്പോൾ അമ്മ നമ്മുടെ കൈകൾ പിടിച്ച് നടത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭക്തിയോടെ നമുക്ക് ജപമാല അർപ്പിച്ച് ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാം.
2: പരിശുദ്ധാമ്മയോടുള്ള വണക്കവും ജപമാലയർപ്പണവും ക്രൈസ്തവ ജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കി കോട്ടയം അതിരൂപതയിലെ MSP വൈദിക സമൂഹാംഗമായ റവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് കറുകപ്പറമ്പിൽ പങ്കുവച്ച ചിന്തകളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

വിൽസൺ ജെ പെരിന്തൽമണ്ണ രചനയും സംഗീതവും നിർവഹിച്ച ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം മരിയ കോലാടി.